അതിഥിമന് റസ്കലാങ്കെ റസൂലും എബഹീ മലായിക്കത്തും ലൂത്തുകെ ഫാനുകെ അരിഹ വടാകെങ് ഹിന്ദു ഔമുകെ മീഹുങ്കെ ഫാസിദു ഖംഗെ സബബും എബേഖലുന്ന ദിരകൊത്തെ വെദാനത്തി എബേഖലുന്നാമെതു ദിരഫുളുവെ ഹിതാമ കുരവി അതി എബേഖലുന്നാമെതു ഹിപ്പുളു ദത്വി അതി വിദാളുവി മീ വരം ഹിതാമ വെരി ദ്വഹിക്കേ.

ഓഡിയോ വാഹക അസ്സലാമു അലൈക്കും ഓഡിയോ വാഹക മി പ്രോഗ്രാം ദുരാഗാതും അഡോസുമുങ്ങെന്നവ ഹുരിയാ ഫരാത്തക പ്രോഗ്രാംഗെ ഫരാത്തും മർഹബ പ്രോഗ്രാം ആയിക്കീഗ മി ഹഫ്താ കുരിയ ദാണി അൾഗുൺ ഷഹുദാ മഹ്മൂദ് ഓഡിയോ വാഹക മിഹാർ അൾഗുമെ മിഗനെസ്സെനി ബിമ്മ ഇബ്രാഹിം വഹീദ്ഗെ ഇഷ്ക് മി വാഹക മി ഹഫ്താഗ മിഗനെസ്സെനി മി വാഹകഗെ ഫണരവണ ബേ ವಾಹಕೆ ಹುಂತೆರಿನ ಹುಷಾಳಾದೇನಿ ಫಾತ್ಮತ್ ಸಮಾ.

0: ൂദ്
1: ഹമഖശ്വരം ആഹരതുഗ അജാബ ബിരുവെത് വെജ്ജ മീഹായ എകംഗാ ഹെക്കെ വാകം കശവരെ എയ് എദ്വഹട്ടകാ മീസകും എക്കുറവ്വാണേ ദ്വഹെക്കെ അതി എയ് എമ്മെൻ ദെക്കേനേ ദ്വഹെക്കെ
2: ദിവഹ്യഫം ദിവഹിന്നായകു നുമദിയ എകം മെഗഹേർട്സ്
3: അലിനൂർ